യെസ് ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം തൃശൂർ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ഫ്രൈഡേ മോർണിംഗ് ആണ്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം ഫ്രൈഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, രണ്ട് ദിവസം വീക്കെൻഡ് ആണല്ലോ, എൻജോയ് ചെയ്യാലോ. യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് ഒരു കല്ലെറിയുന്ന അത്ര എളുപ്പമാണ്. പക്ഷേ ആ കല്ല് എത്ര ആഴത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലോട്ട് എത്ര ഇന്റൻസ് ആയിട്ടായിരിക്കും ആ വിഷമം പോയിട്ടുണ്ടാവുക എന്ന്. നാളെ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? ജീവിതത്തിലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്കിങ്ങനെ ഓരോ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ജീവിതമാകുന്ന പാഠത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നമ്മൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുത്തിരിക്കുകയാണെന്നും കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. കാര്യം നമ്മളൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത്, നമ്മുടെ ടീനേജ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. പിന്നീട് അങ്ങടേക്ക് നമ്മൾ പലപ്പോഴും പലതും പ്രതീക്ഷിച്ച് കിട്ടാതെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന ഒരു മൊമെന്റ് വരും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തന്നാൽ പോലും നമുക്ക് അതിന് വലിയ വാല്യൂ തോന്നണമെന്നൊന്നുമില്ല കേട്ടോ. കാര്യം ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അതനുസരിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മളിങ്ങനെ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ആൻഡ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണലായിട്ട് എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും പോസിറ്റീവായിട്ട് നിൽക്കുക, നമുക്കുള്ളത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി നിറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഓഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 ആണ് അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു, പക്ഷേ ഞാനത് പാടിക്കൊളാക്കി. എന്നാലും പാടാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, മഴക്കാലം എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. നമുക്ക് മഴയത്ത് കളിക്കാം, മഴ ഒരു വേറൊരു ഫീലാണ്, പ്രണയത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയോടുള്ളൊരു പ്രണയം മാറിയിട്ട് ഒരു ഭയമൊക്കെ ആയി തുടങ്ങിയായിരുന്നു. മഴ ഒരു വില്ലനായി മാറിയോ എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും തോന്നിപ്പോയിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ എവിടെയൊക്കെയോ മഴയെ പ്രണയിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മഴയൊക്കെയാണ്. ഒരുപാട് ശ്രദ്ധയോടുകൂടി നമ്മൾ വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സംസാരിക്കാൻ നമുക്കതിനെക്കുറിച്ച് അതിന് മുൻപ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മഴ തുടങ്ങിയതോടുകൂടി റോഡ് അപകടങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഈ ശക്തമായ മഴ സമയത്ത് കാഴ്ച മങ്ങുകയും വെളിച്ചക്കുറവ് ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അതിനാൽ അതീവ ശ്രദ്ധ വേണം. കനത്ത മഴയിൽ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫോഗ് ലൈറ്റ് ഉപയോഗിക്കാം. ഹൈ ബീം ഉപയോഗിക്കുന്നത് എതിരെ വരുന്ന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പതുക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് വളവുകളിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് സ്പീഡ് എടുക്കാതെ കുറച്ച് സ്ലോയി പോകണം. വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല വണ്ടി ഒന്ന് നിന്ന് പോവുകയാണെങ്കിൽ ഒന്ന് തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻജിനിൽ വെള്ളം കയറാനും അതുപോലെ തന്നെ ആ ഒരു കാറ് ഡാമേജ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് കേട്ടോ. സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നല്ല മഴയാണ് പുറത്ത്. പൊതച്ചു മൂടി നല്ല കട്ടൻ ചായയും പരിപ്പൂടെയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുറത്തു പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇവൻ മഴ സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടു, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ ഒന്നും നമുക്കറിയില്ല. പിന്നെ ഈ തടിലോറികളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊന്ന് അലേർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കണം. എങ്ങാണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. മാത്രമല്ല, അതിശക്തമായിട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ, തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടികളുടെ വെള്ളം തെറിക്കാനും നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം വരാനും നമുക്ക് ഒരു മൊമെൻറ്റിലാണെങ്കിലും നമ്മുടെ കണ്ണൊന്ന് മങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡ്രൈവ് സേഫ്ലി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ എമ്മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മോർണിംഗ് ബെൽ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മഴ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് കെയർഫുള്ളായിട്ട് ബ്രേക്ക് ചവിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര റേസ് ചെയ്തൊന്നും ബ്രേക്ക് ചവിട്ടാതിരിക്കുക കേട്ടോ. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും വെട്ടിക്കുന്നതും ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, റോഡിലെ മാർക്കിങ്ങുകളിലും സീബ്ര ലൈനുകളിലും ബ്രേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കുക. ഈ സഡൻ ബ്രേക്കിംഗ് വാഹനം തെന്നി മാറാനായിട്ട് കാരണമാവും. അപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ല, അതുമൂലം പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ വളരെ കൂടുതലാണ്. കാര്യം മഴ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും കോൺഷ്യസ് ആവണം, അലേർട്ട് ആവണം. അങ്ങനെ മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ. ഈവൻ മഴ സമയത്തല്ലെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ലൈഫിൽ ജീവിക്കണം, ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മൾ മഴ സമയത്ത് കുറച്ചധികം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. യാത്രയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ടയറുകളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. മാത്രമല്ല ടയർ പ്രഷറും കൃത്യമായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഹൈപ്പർ ബ്ലേഡുകൾ മഴക്കാലത്തിന് മുൻപ് മാറ്റി പ്രവർത്തനക്ഷമമാക്കണം. മാത്രമല്ല ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹാൻഡ് ബ്രേക്ക് എന്നിവ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക കേട്ടോ. മാത്രമല്ല ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ ഭാഗങ്ങളുടെ ക്ഷമത ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുൻപ്, മഴക്കാലത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കുറച്ച് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബാഡി ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. മഴ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങൾ, പുഴകളുടെ അരികുകൾ, കനാൽ റോഡുകൾ തുടങ്ങിയവയിലൂടെ യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, മഴക്കാലത്ത് ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് സഞ്ചരിക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. മാത്രമല്ല, എവിടെയെങ്കിലും പോണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാനായിട്ട് ഒന്ന് ശ്രദ്ധ ചെലുത്തുക. കാര്യം, മഴക്കാലത്ത് ഗതാഗത കുരുക്കുണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ശക്തമായിട്ടുള്ള മഴയിൽ സുരക്ഷിതമായിട്ട് നമ്മുടെ വണ്ടികൾ റോഡരികിൽ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മരങ്ങൾക്ക് താഴെ, ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് സമീപം, മലകളുടെ ചെരിവ് എന്നിവിടങ്ങളിൽ പാർക്കിംഗ് ഒഴിവാക്കുക എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല, പാർക്ക് ചെയ്ത വാഹനത്തിൽ വെള്ളം കയറിയെങ്കിൽ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. അംഗീകൃത സർവീസ് സെന്ററിൽ അറിയിക്കുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മഴ സമയത്തുള്ളൊരു ഡ്രൈവിംഗ് നമുക്ക് കുറച്ച് സേഫാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല.

അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കുമായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുക്കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ യെസ്. ഏകദേശം 10 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ പീടിക ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള മീ ടൈമിലേക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തൊക്കെയാണ്, എല്ലാവരും ഉഷാറൊക്കെ തന്നെയല്ലേ? അപ്പൊ എന്തായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് ഒരു കല്ലെറിയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാട്ടോ. പക്ഷെ ആ കല്ല് എത്ര ആഴത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. നമ്മളൊരാളെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ വിഷമിപ്പിക്കുമ്പോണ്ടല്ലോ അവർക്ക് എത്രത്തോളം ഹേർട്ടാവും എന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും, ഓക്കെ നീ അത്രയും അങ്ങട് മോൾഡ് ആയല്ലോ, നീ ഒരു ഡിപ്രഷനൊക്കെ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ വന്നാലും അതിൽ നിന്ന് നീ പഠിച്ചല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ആ ആഘാതം ഏൽക്കുന്ന ഒരാളുടെ മനസ്സിന്റെ വിഷമം എത്രത്തോളം ആണെന്ന് മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ, അതിന് നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ട് വളരണം, മനസ്സുകൊണ്ട് പോസിറ്റീവ് ആവണം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. നമുക്ക് എന്തായാലും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കേട്ടുമുട്ടാം. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ടാറ്റ, ബൈ ബൈ. ദിസ് ഇസ് ആർഷേ മിറ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ.

വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും ഒക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂര് കൊക്കാല വെറ്റിനറി ഹോസ്പിറ്റലിൽ നടന്ന വളരെ വലിയൊരു സർജറിയുടെ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഒരു VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരു VIPക്ക് വളരെ വലിയൊരു സർജറി നടത്തിയിട്ട് ആളെ ഇപ്പൊ സുരക്ഷിതമായിട്ട് അവിടെ നിരീക്ഷണത്തില് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു VIP പേഷ്യന്റ് വേറെ ആരും അല്ലായിരുന്നു, നല്ലൊരു മൂർഖനായിരുന്നു. ചൂടൊക്കെ കാരണം വീടിന്റെ ഉള്ളിൽ കയറിയിരുന്നപ്പോ അവിടുന്ന് എന്തോ ഇരയാന്ന് വിചാരിച്ചിട്ട് ആശാൻ ഒരു ഇരുമ്പിന്റെ കൊളുത്തങ്ങോട്ട് വിഴുങ്ങി. സംഭവം കുറച്ച് സീരിയസ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ഡോക്ടർമാരുണ്ടല്ലോ അവര് പുലികളാണ് കേട്ടോ. മൂർഖൻ സാറിന്റെ ക്രുവാലിറ്റി ക്യാരക്ടർ ഒന്നും വകവെക്കാണ്ട് ആളെ അങ്ങോട്ട് കെട്ടിപ്പൊട്ടിട്ട് സർജറി ചെയ്തു സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ജീവന്റെ വില എന്ന് പറയുന്നത് അത്രയും വലുതാണല്ലേ. അതിപ്പോ മനുഷ്യരായിക്കോട്ടെ ഏതൊരു ജീവി ആയിക്കോട്ടെ, ഒരു കുഞ്ഞുറുമ്പിന്റെ പോലും ജീവന് അത്രമാത്രം വിലയുണ്ട്. ഈ ലോകത്ത് എത്ര മാത്രം വൈവിധ്യങ്ങളായിട്ടുള്ള ജീവജാലങ്ങളാണല്ലേ. നമ്മുടെ മനുഷ്യരുടെ ഒരു വംശത്തിന് മാത്രല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു ജൈവ വൈവിധ്യം വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഇത് പറയാനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല, സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

മൂർക്കൻസാറിന്റെ ആ ഒരു സർജറിയുടെ കഥ ഞാനിപ്പോ പറയാൻ കാരണം എന്താണെന്നല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. May 22 നമ്മൾ ഈ ഒരു ഡേ ആഘോഷിക്കുന്നതിന്റെ പിന്നിലെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. മാനവ വംശത്തിന്റെ ആയാലും ഏതൊരു ജീവജാലങ്ങളുടെ ആയാലും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പൈതൃക സ്വത്ത് തന്നെയാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. കരയിലായാലും കടലിലായാലും ആകാശത്തിലൊക്കെ ആയാലും ഈ ഒരു ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്, നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അവയർനെസ് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2026 തീം എന്നുള്ളത് ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും ആക്ഷൻസ് എടുക്കാം, നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായിട്ട് ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very good morning, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, പാട്ട് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. അയക്കുമ്പോൾ എന്തും കൂടി വേണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യണം. ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ദാ വരികയാണ് കേട്ടോ.

മ്യൂസിക് കേട്ട് പാട്ട് ഏതാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. ചെയ്യേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യൂയിലുള്ള കുറച്ച് അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മുടെ ഫേസിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിലാണ്, നമ്മുടെ പുരികങ്ങളിലാണ്, നമ്മുടെ കവിളുകളിലാണ്, നമ്മുടെ മൂക്കിലാണ്, നമ്മുടെ നെറ്റിയിലാണ്. എന്നാൽ അതിലൊക്കെ ഏറെയായിട്ട് നമ്മുടെ ചുണ്ടുകൾക്കും വളരെ വലിയൊരു സ്ഥാനമുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്യൂട്ടി കിറ്റിലെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്ന സംഭവമാണ് ലിപ്സ്റ്റിക്കും ലിപ് ബാമും. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ചസും ഡീഹൈഡ്രേഷനും ഗുണനിലവാരമില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗമൊക്കെ കാരണം നമ്മുടെ ഈ ചുണ്ടുകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അപ്പോഴാണ് നമ്മൾ പല ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിന്റെയും പിന്നാലെ പോകുന്നത്. എന്നാൽ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിന് പോയിട്ട് പൈസ കളയാണ്ട് അല്ലെങ്കിൽ അത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിലെ ചില പൊടിക്കൈകൾ വെച്ചിട്ട് നമ്മുടെ ചുണ്ടുകളുടെ ഒരു നാച്ചുറൽ സൗന്ദര്യം വീണ്ടെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ടത് നമ്മുടെ ചുണ്ടുകളുടെ ആ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ആ സൗന്ദര്യം എങ്ങനെ കീപ്പ് ചെയ്യാം, വീട്ടിലെ കുറച്ച് ടിപ്സ് വെച്ചിട്ട് എന്നുള്ള കാര്യമായിരുന്നു അല്ലേ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സ്കിന്നിലെ പോലെ തന്നെ ചുണ്ടുകളുടെ പ്രതലത്തിലും ഡെഡ് സ്കിൻസ് അടിഞ്ഞുകൂടാറുണ്ട് കേട്ടോ. ഇത് നീക്കം ചെയ്താൽ മാത്രമാണ് പുതിയ സെൽസ് വരെയും ചുണ്ടുകൾ വളരെ സോഫ്റ്റ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയിൽ അല്പം തേൻ കലർത്തിയിട്ട് ചുണ്ടുകളിൽ പതിയെ ഉരസി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. ആഴ്ചയിൽ 2 times നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറം മാറാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഈ ചെയ്യുന്നത് ഒരു സ്ക്രബിംഗ് എഫക്റ്റ് ആണ് കേട്ടോ കൊടുക്കുക. ഈ പഞ്ചസാര ആയാലും തേനായാലും ചുണ്ടുകൾക്ക് നല്ല മൃദുത്വം പകരാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം, ഇനിയും കുറച്ച് ടിപ്സും കൂടി നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. കേട്ടോണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ലിപ്സിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു നാച്ചുറൽ എലമെന്റ് ആണ് ബീട്രൂട്ട് അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ചുണ്ടുകൾക്ക് ഒരു നാച്ചുറൽ പിങ്ക് കളർ കൊടുക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ ഈ ബീട്രൂട്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ട് ചുണ്ടുകളിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തെ ഒരു നാച്ചുറൽ പിഗ്മെന്റ്സ് ചുണ്ടുകൾക്ക് പെട്ടെന്ന് തന്നെ കളർ കൊടുക്കും. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് ആണ് ചെറുനാരങ്ങ. ഇത് നമ്മുടെ ലിപ്സിലെ ഇരുണ്ട കളറും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈക്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നാരങ്ങ നീരും തേനും കലർത്തിയിട്ട് ചുണ്ടില് പുരട്ടി കൊടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകാം. നാരങ്ങ നീര് നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് ഇതിന്റെ ശേഷം ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ടിപ്സ് ഇവിടെ തീരുന്നില്ല. ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഹായ് ഹലോ, വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസ്ണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ലിപ്സിന്റെ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. ലിപ്സിന് നാച്ചുറൽ കളർ കിട്ടാനായിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകൾ. കുങ്കുമ പൂവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, ചുണ്ടുകളുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ കുങ്കുമ പൂവും പാലും കൂടിയിട്ടുള്ള മിക്സ്. വില കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കുങ്കുമ പൂവ്. സ്വല്പം പാൽപ്പാടയിൽ ഒന്നോ രണ്ടോ കുങ്കുമ പൂവ് ഇട്ട് വെക്കുക. ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചുണ്ടില് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറുപ്പ് നിറം മാറിയിട്ട് ചുണ്ടുകള് നല്ല റോസാ പോയിന്റ് ഇതുള്ള പോലെ സുന്ദരവും മൃദുലവുമായിട്ട് മാറും എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആണല്ലേ. അത് അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ട്രീറ്റ്മെന്റ്സിന്റെ പിന്നാലെ പോവാണ്ട് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ റെമഡീസ് ട്രൈ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. മെറ്റ് ഗാല വിശേഷങ്ങൾ കഴിഞ്ഞ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ആലിയ ഭട്ടിന്റെ ലുക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പതാ ആലിയയുടെ ലുക്കിനെയും വെട്ടിച്ചുകൊണ്ട് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു ആർട്ടിസ്റ്റ്. റെഡ് കാർപ്പറ്റില് ഇന്ത്യയിലെ വൃന്ദാവനിൽ നിന്നുള്ള ഒരു കലാകാരി ആർത്തി ഖേദർപാൽ കാല് കുത്തുമ്പോ എല്ലാവരും ആളുടെ ഒരു വേറിങ്ങിനെയും ആളുടെ ഒരു ടോട്ടൽ ലുക്കിനെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. ഫാഷൻ എന്നതിലുപരിയായിട്ട് തന്റെ വിശ്വാസത്തെ കൂടി മുറുകി പിടിച്ചിട്ടാണ് ആർത്തി റെഡ് കാർപ്പറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ ഫ്യൂഷൻ ഔട്ട്ഫിറ്റുകളൊക്കെ ഇങ്ങനെ തരംഗമായിട്ട് മാറിയ സമയത്ത് അതിന് പകരമായിട്ട് വൃന്ദാവനത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉൾക്കൊണ്ട ഒരു ലെഹങ്കയാണ്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ എടുത്തു കാണിക്കുന്ന ഒരു ലെഹങ്കയാണ് ആർത്തി വേർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരാം. ആർത്തിയുടെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ആ ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റിന്റെ എൻട്രി, യെസ്, ആരതി ഖേദർപാലിന്റെ ആ ഒരു ലെഹങ്കയിലുള്ള എൻട്രിയുടെ കാര്യമായിരുന്നു അല്ലെ. വൃന്ദാവനം മുഴുവനായിട്ട് വരച്ചു ചേർത്ത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ലെഹങ്ക വെയർ ചെയ്തിട്ടാണ് ആരതി റെഡ് കാർപ്പറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഡിസൈൻ ചെയ്തത് സുലക്ഷണ മോങ്ക ആയിരുന്നു കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ നിറയെ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ചോളിയും ദുപ്പട്ടയും കൂടിയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ആയിരുന്നു ആള് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിലെ തുളസി കാന്തിമാലയും ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ മീനാക്കാരി നെക്ലേസും സ്റ്റേറ്റ്മെന്റ് ഇയറിങ്ങും ഒക്കെ ആയിട്ട് ആഭരണങ്ങളായിട്ട് അണിഞ്ഞു വന്നപ്പോ ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് രാജകുമാരി തന്നെ പറയാം. ബോൾഡ് റെഡ് ലിപ്സ്റ്റിക്കും പിങ്ക് ഐ ഷാഡോയും കൂടി വന്നപ്പോ ആ ഒരു ലുക്ക് ശരിക്കും പൂർണ്ണമായി. 2026 ഗ്രാമി നോമിനേഷൻ ലഭിച്ച സൗണ്ട്സ് ഓഫ് കുംഭ എന്ന ആൽബത്തില് ഇടം നേടിയ വൃന്ദാവനിൽ നിന്നുള്ള കലാകാരിയായിരുന്നു ആരതി. എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചയായിരിക്കുന്നത് ആളുടെ ഒരു ലെഹങ്കയും ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റും ആയിരുന്നു. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഓരോ ഫുഡ് ഐറ്റംസും പല ഭാഗത്തും പലതരത്തിലാണ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അങ്ങനെതാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള നല്ല അസല മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നല്ല വേവിച്ച കപ്പ, അതായത് നമ്മുടെ ഇവിടുത്തെ കൊള്ളിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് കോട്ടയത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അനീഷേട്ടനാണ്. സോ അനീഷേട്ടനെ വലിയൊരു താങ്ക്സ് ഇപ്പോഴേ പറയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ. ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളത്തില് കൊടമ്പുള്ളി ഇട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയില് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് നീളത്തിലെറിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് എറിഞ്ഞ ചെറിയുള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് കാശ്മീരി മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ കുക്ക് ചെയ്യുക. ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച ആ ഒരു പുളിയുടെ വെള്ളം ചേർക്കുക. അത് തിളയ്ക്കുമ്പോ മീനിന്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനൊക്കെ നന്നായി വെന്തങ്ങട് വരുമ്പോണ്ടല്ലോ അവസാനം ഈ ഉലുവ പൊടിച്ചത് സ്വല്പം ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാല് സംഭവം സെറ്റാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇട്ടാ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഷോ ഒക്കെ ഇതേ കഴിയാനായിട്ട് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ SMS ക്യൂസിന് ഉത്തരം അയക്കാത്തവരായിട്ട് കുറച്ച് പേര് കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ SMS ക്യൂസിനായിട്ടുള്ള ഐഡന്റിഫൈ ദ സോങ് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. സോങ്ങിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ദേ വരട്ടെ.

മ്യൂസിക് കേട്ട് പാട്ട് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ ക്ലിക്ക് ആയ പാട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ കൂടെ സ്ഥലവും പേരും കൂടി മെൻഷൻ ചെയ്യണം. ചെയ്യേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാന്ന് പറയാണ്ട് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പൊ വേഗം ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിലും അടിപൊളി കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ആവാറായി. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു 3 മണിക്കൂറത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേട്ടുമുട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു 2 ദിവസം എന്ന് പറയുന്നത് ശനിയും ഞായറും നമുക്ക് എല്ലാവർക്കും അത്രയും ഇമ്പോർട്ടന്റ് ആണല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെക്കേഷൻ ഒക്കെ അങ്ങോട്ട് കഴിയാൻ പോവാണ്. അടുത്ത സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോൾ 30th ഉം 31st ഉം ആണ്. June 1st ഓൺവേർഡ്സ് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യാണ്, കോളേജസ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. സോ ഈ ഒരു വെക്കേഷൻ മോഡ് അങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ഈ 2 ദിവസങ്ങളിൽ അടിച്ചു പൊളിക്കുക, മഴയൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചും കണ്ടൊക്കെ യാത്രകൾ ചെയ്യുക, കൊട കയ്യിൽ കരുതുക, കോട്ടൊക്കെ കയ്യിൽ കരുതുക, പറ്റാവുന്നതും മാക്സിമം എൻജോയ് ചെയ്യുക. ലൈഫില് ചെറിയ ചെറിയ മൊമെന്റ്സ് കിട്ടുന്നത് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയോട് കൂടിയിട്ട് ഒരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 94. கேட்டு அறிஞ்சு கொண்டு கூட லஞ்ச் பிரேக் அடிச்சு உண்டு ஞான் விடுத்திட்டு கிருத்திய சமயத்து தந்து எதக்கையான பரிப்பாட்டி எல்லாரும் பெக்ஷனுக்கு கழிச்சு உஷாராயிட்டு இருக்கையாடோ. எந்தாண நம்ம ஈ ஒரு 2 மாசத்தை வெக்கேஷன், 10 மாசம் ஸ்கூலில் போயிட்டு காத்திருந்து கிட்டிய ஒரு வெக்கேஷன் கழியாறாக ரைட்டு உண்டல்லே. ஆ ஒரு ஷோப்பிங் ஒക്കെ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഷോപ്പിംഗ്സ് ഒക്കെ എവിടെ വരെയായി? ആദ്യം തന്നെ ഞാൻ അത് ചോദിക്കാതെ വിചാരിച്ചു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടില് കേറുമ്പോ തന്നെ കാണുന്നത് ഫുൾ ബുക്കാണ്, അതുപോലെ തന്നെ പേരയും. ഈ ഒരു സമയമാകുമ്പോ ബുക്കും പേനൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടെത്തുന്നോടത്ത് തന്നെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം അങ്ങോട്ട് കഴിയുമ്പോഴാണ് ബുക്ക് എവിടെ പേന എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് കാണാം. എന്തായാലും ഈ സ്കൂളൊക്കെ തുറക്കുമ്പോ പുതിയ ബുക്ക് പുതിയ പേനയൊക്കെ കാണുമ്പോ തന്നെ നമ്മൾക്ക് പോക്കാറായിട്ടുള്ള ഈ പുതിയ ബുക്കൊക്കെ കിട്ടുമ്പോ അതിൽ എഴുതാനൊക്കെ നമുക്ക് ഭയങ്കര ആവേശാണല്ലേ. ഇപ്പൊ എന്തായാലും ആ ഒരു ജോഷൊക്കെ കീപ് ചെയ്യുക. എന്തായാലും നമുക്ക് കുറച്ചധികം ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 94. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെ.

പാട്ടുകൾക്ക് ശേഷം വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു പ്രിപ്പറേഷൻസിനെ കുറിച്ചാണല്ലേ. ബുക്കും പേരൊക്കെ വാങ്ങി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ സ്കൂളിലേക്ക് പോവാനായിട്ട്? അറിയാം നമ്മുടെ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ വെക്കേഷൻ കഴിയാണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അൺസഹിക്കബിൾ ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നി എന്നിരിക്കാം. എനിക്കൊക്കെ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്നൊക്കെ പറയും പോലെ എന്ത് തല്ലുണ്ടായാലും അമ്മ പറയുന്നൊരു ഡയലോഗാണ്. ഒരു മാസം കൂടി ഉള്ളൂട്ട, ഒരാഴ്ചയും കൂടി ഉള്ളൂട്ട, രണ്ടാഴ്ചയും കൂടി ഉള്ളൂട്ട, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അൺസഹിക്കബിൾ ആണ്. പക്ഷേ പുതിയ ബുക്കൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഒരു ആവേശമാണ്. ഈ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ച ഒരു വിശേഷങ്ങൾ, വെക്കേഷൻ കഥകളൊക്കെ പറയാനായിട്ട് ഉഷാറാണല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കണ്ട. ഏതൊരു കാര്യം നമ്മൾ മുൻകൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണി കുറഞ്ഞു കിട്ടുന്നേ. സോ എന്തായാലും നമുക്ക് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകളിലേക്ക് കയറാം. പാട്ടുകൾക്ക് ശേഷം ഒരു സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ ഇന്നത്തെ ഒരു പട്ടുകച്ചേരിക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യത്തിന്റെ കറിയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ സോങ് ആണ്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരു പാട്ട് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ഓരോ സമ്മാനങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാതായിട്ട് പറ്റൂ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഈ വെക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ്, വെക്കേഷൻ സമയത്താണല്ലോ എല്ലാവരും കൂടി കൂടുന്നത്. എല്ലാവരും കൂടി കൂടുമ്പോ ഒരുമിച്ചിരുന്ന് സിനിമ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവീസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വിജയ് കാണാം, സൂര്യ കാണാം, കാർത്തിക് കാണാം, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടൊരു മൂവിയും വായിട്ടാണ്, ഒരു നോസ്റ്റോ ആയിട്ടുള്ള ഒരു മൂവിയും വായിട്ടാണ് ഞാൻ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് 2013 റിലീസ് ആയ സുരാജ് രചനയും സംവിധാനവും നിർവഹിച്ചു കെ ഇ ജ്ഞാനവേൽ രാജ് നിർവഹിച്ച ഒരു തമിഴ് ആക്ഷൻ കോമഡി ചിത്രവുമായിട്ടാണ് അലക്സ് പാണ്ഡ്യൻ എന്ന ചിത്രവുമായിട്ട് കാർത്തിയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. ഒപ്പം അനുഷ്ക ഷെട്ടിയാണ് നായികയായിട്ട് വരുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാസ്യമുണ്ട്, ആക്ഷൻ ഉണ്ട്, ആൻഡ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ കാലത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുന്ന മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. എന്തായാലും ആ ഒരു ഓർമ്മകൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ എല്ലാ വാടുകൾ കൂടി കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അലക്സ് പാണ്ഡ്യൻ മൂവിയിലേക്ക് വരുമ്പോൾ ഒരു കോമഡി ആക്ഷൻ മൂവിയാണ്. ഇതിൽ അലക്സ് പാണ്ഡ്യൻ ആയിട്ട് അവരുടെ ടൈറ്റിൽ വരുന്നത് നമ്മുടെ കാർത്തിയാണ്. അതുപോലെ തന്നെ നായികയായി എത്തുന്നത് അനുഷ്ക ഷെട്ടി. ഏതായാലും നമ്മുടെ ഈ ഒരു മൂവിയുടെ കഥയിലേക്ക് വരുമ്പോൾ അലക്സ് പാണ്ഡ്യൻ ഒരു ചെറിയ കള്ളനും ധൈര്യശാലിയുമായ ഒരാളാണ് അല്ലേ. അങ്ങനെ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാണ് പണത്തിനായിട്ട്. അത് മറ്റാരല്ല, അനുഷ്ക ഷെട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ്. പിന്നീട് നമ്മുടെ അലക്സ് മനസ്സിലാക്കുന്നുണ്ട് അവൾ നിരപരാധിയാണെന്നും വലിയ ഗൂഢാലോചന നടക്കുകയാണെന്നും മനസ്സിലാക്കിയതിനു ശേഷം അവളെ രക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വില്ലന്മാർ അവരെ പിന്തുടരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കോമഡി, ആക്ഷൻ, പ്രണയം എന്നിവ ചേർന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിറച്ച് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അലക്സ് പാണ്ഡ്യൻ മൂവിയെ കുറിച്ച് പറയുമ്പോൾ കഥ വളരെ സിമ്പിളാണ്. തട്ടിക്കൊണ്ടു പോകുന്നു, പിന്നീട് അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു, പിന്നെ വില്ലന്മാരെ കടിച്ചൊതുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളാണെന്നുണ്ടെങ്കിലും ചില ഹ്യൂമർ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അത് അവരുടെ സിനിമ കണ്ടു തന്നെ അറിയണം. അതായത് ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഒരു പുതിയ കാർ എടുത്തിട്ട് കാറൊന്നും പറ്റരുതേ എന്ന് പറയലും ഈ വില്ലന്മാർ വരുന്നു, ആ കാർ തരിപ്പടമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച തമിഴിലെയും ഒരുപാട് താരങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എനിക്ക് ഈ ഒരു സിനിമയിൽ കൂടുതൽ ഇഷ്ടമായത് ആ ഒരു കോംബോയാണ്. അതുപോലെ തന്നെ ചെറിയ ഹ്യൂമേഴ്സ് ഒക്കെ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിലെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിറച്ച് ചാനക്കിയാണ് നിങ്ങളുടെ

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷടക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ വെക്കേഷനിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ലൈക്ക്. കസിൻസ് എല്ലാവരും കൂടെയും കൂടുമ്പോൾ ഏതെങ്കിലും ഒരൊക്കെ സിനിമ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു വെക്കേഷനിൽ മറക്കാനാവാത്ത ഓർമ്മകൾ എന്താണ്? ഏത് മൂവി കാണാനായിട്ടിരുന്നിട്ടാണ്? അതായത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഥകൾ പറയാനായിട്ടുള്ളത് പ്രേത സിനിമകളെ കുറിച്ചാണ്. അതൊരു ഒന്നൊന്നര മെമ്മറിയാണ്. കാരണം ഞങ്ങൾ ആ ഒരു സിനിമ കാണാനായിട്ടിരിക്കുന്നത് എല്ലാവരും കൂടെയും കൂടി രാത്രിയാണ്. 12 മണി മിക്കപ്പോഴും വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക സിനിമ കാണാനായിട്ട്. സോ ആ ഒരു സമയത്ത് നമ്മളെ പേടിപ്പിക്കാനായിട്ട്, ഇപ്പൊ പേടിക്കില്ല എന്ന് പറഞ്ഞാലും പേടിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കഥകൾ പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ മറക്കാനാവാത്ത ഒരു സിനിമ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ രസകരമായിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ മനോഹരമായ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ 100% കൊടുത്ത് ചെയ്യും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലേ. ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് എന്നാൽ ഏതൊരു സാഹചര്യത്തിലും അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എന്ന് നമ്മുടെ ജയറാമേട്ടൻ പറഞ്ഞിട്ട് ഉർവശിയുടെ അനുവാദത്തോടെ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നതല്ലേ. പരിമള മാൻകോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയം എല്ലാ ആർട്ടിസ്റ്റുകളും ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. 4 ദിവസമാണ് ഷൂട്ട് വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും നിന്നും പെർമിഷൻ വാങ്ങി നടത്തുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നീണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം ഷൂട്ട് ഹാഫ് ഡേ കഴിയുമ്പോഴാണ് ഉർവശി ശേഷിക്ക് ഒരു കോള് വന്നത്. വളരെ എമർജൻസി ആണ്, പക്ഷെ എല്ലാവർക്കും വേണ്ടിയാ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഏറ്റവും ഹ്യൂമറസ് ആയ രംഗം പോലും അഭിനയിക്കാൻ നേരത്ത് അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു അഭിനയ ആ ഒരു പ്രകടനം ഒരു പ്രചോദനമാണല്ലേ. അതുപോലെ ഓരോ വിജയികളുടെ പിന്നിലും പറയാനാണെങ്കിൽ അവർക്ക് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ടാവും. ആ ഒരു ഹാർഡ് വർക്കിന്റെ ആ ഒരു ഡെഡിക്കേഷൻ്റെ ഏതൊരു ജോലിയിലായാലും നമ്മൾ കൊടുക്കേണ്ട ആ ഒരു എഫേർട്ട് അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഏതായാലും നമ്മുടെ ഈ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ ചാനക്കി ആട് നിങ്ങളുടെ കൂടിയുള്ളത് നമ്മുടെ സീരീസ് സജഷൻ ഉള്ള ഒരു സമയമായിട്ടുണ്ടല്ലേ. സീരീസ് സജഷനിൽ ക്രൈം, മിസ്റ്ററി, സൈക്കോളജിക്കൽ ഡ്രാമ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 2008 റിലീസായ ഒരു സീരീസുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അതായത് ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യരുടെ ചിന്തകളും പെരുമാറ്റവും എങ്ങനെ മനസ്സിലാക്കാം എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വ്യത്യസ്ത മർഡർ മിസ്റ്ററീസും അന്വേഷണങ്ങളും കഥയുടെ പ്രധാന ഭാഗമാണ്. പിന്നെ റിവെഞ്ച് ആൻഡ് ജസ്റ്റിസ് ആൻഡ് ഒബ്സർവേഷൻ സ്കിൽസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എത്ര പ്രധാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സീരീസ് കാണാനായിട്ടിരിക്കുമ്പോൾ. ഏതാണ് എന്നല്ലേ പറയാം, അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മുടെ സീരീസിലേക്ക് വരുമ്പോ, ദ മെന്റലിസ്റ്റ് ആണ് 2008 റിലീസായ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒബ്സർവേഷനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. മനുഷ്യരുടെ മനസ്സ് വായിക്കുന്നത് പോലെ ഒബ്സർവേഷൻ കഴിവുകൾ ഉപയോഗിച്ച് ക്രൈം സോൾവ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സീരീസ് ആണ്. സോ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ എലമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, കാരണം ഒരുപാട് എലമെന്റ്സ് ഉണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന. ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നമ്മുടെ പാട്ടുവേട്ടയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം മിസ്സായിരിക്കും വേണ്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ സോങ് ആണല്ലേ. സോ ആ ഒരു സോങ്ങിന്റെ ആ ഒരു ബീറ്റ് ഞാൻ ഒന്നും കൂടിയും പ്ലേ ചെയ്യാണ്. അപ്പൊ നേരത്തെ കേൾക്കാൻ പറ്റാത്തവർ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് നോക്കാം.

യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ഓരോ സമ്മാനങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാതായിട്ട് പറ്റൂ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷി നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ താ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണിയാകാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഇനിയിപ്പോ വീക്കെൻഡ്സ് ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലേ നമ്മളെ കേട്ടുമുട്ടുന്നത്. അപ്പൊ എന്റെ ലിസ്ണേഴ്സിനോട് ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യാനുള്ള കാര്യങ്ങള് നേരത്തെ കൂട്ടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നാളെ എന്ന് പറഞ്ഞ് നീണ്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. വീക്കെൻഡ്സ് ഒക്കെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയമൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. നമുക്കെന്തായാലും അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

key, D major. Time signature 2/4. BPM 76. Song

കൊട്ടന്റെ കാര്യം കരലില് ഒരു മുളകിന്റെ ഇരുളു പിഴിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞു തുള്ളണ്ട കടല് പിഴിഞ്ഞ് ചക്കരയരച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കട കട കട കടോത്കജൻ പര പര പര പരാക്രമൻ. കട കട കട കടോത്കജൻ പര പര